0: ചുറ്റുമ്പലും.
1: ഓം നമഃ ശിവായ.
2: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ആർട്ട് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ആർട്ട്.
3: திருச்சிற்றம்பலம் தேவார பாடல் பெற்ற கொங்கு ஏழு திருத்தலங்களின் திருப்பதிகங்கள்.